ഇരുകാടി പോയി വരെ കൊച്ചു ഇരുകാടി പോയി കഴിഞ്ഞിട്ടില്ല ചാഴ മാള പാറ്റ് പീറ്റിനായി ഉച്ചരിക്കായി മാളയില്ല ഇതിനങ്ങൾക്ക്